ശിരോമണി കമ്മിറ്റിനെ അർദാസ് വെച്ച് ലഫജ് ദർജ് കീത്തേ ഹോയേ നേ ഹർമന്ദർ സാഹിബ് തോ ഈ ലഫജ് ബോലേ ജാന്ദേ നേ യുഗ ആ ഗയാ ടിവി ദാ റേഡിയോ ദാ ਹਰ ਸਿੱਖ ਦੇ ਘਰ ਵਿੱਚ ਲਫ਼ਜ਼ ਪਹੁੰਚਦੇ ਨੇ ਸਹੀ ਪਿਆਰੇ ਮੇਲ ਜਿਨ੍ਹਾਂ ਮਿਲਿਆ ਤੇਰਾ ਨਾਮ ਚੇਤਾ।